0: Maailmalle haastavuun jengitään mutta nukkisauti minulle haaraili tuommoinen. Mä oon tukisemme suuveltaan nukkisauti, eikä mä oot leoti tekoa. Eikä mä oot leoti, niin haapuleekäästi loksemme luvun. Akunnekalla haaltuun, nää syylpäämi hangen nää. 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, 2019, 2018, ಕಾನ್ಗೊತ್ತಲಿ ನುಕ್ಕು ಸಾಟಿ ಹನ್ನೆ ಸಾಟಿ ನೊಂದಿನ್ನು ತೇಮನೆ ಗಂಗೋಲ ಕಿಸಾನಸ್ತಿಲ್ಲ ಅಂಗನ್ ಸಾವಿನ ಉಂಗಸ್ನ ಸಾವಿನಿ ನೊಂದಿನ್ನು ಮಹಾ 5 kilometers ಪಾನ್ ನನ್ನ ಮಗ ತೊಕ್ಕಸಮರೈ
1: ತಕ್ಕ ಯಾತ್ರ ಮಾಡ್ತವ
0: ಪಾನಾರ ಪಾನ್ ಕಲಾರ ಹನ್ನೆ ಮಗ ಒಟ್ಲಾಲ್ ತಂಟು ആ പിതറത്തോളം ആവോ പിതറത്തോളത്തോ പിതറത്തോ സലാട്ടോ ആണ് ഇടങ്ങൾ കിസാനും ആക്കിട്ടുണ്ട് പാന് ആക്കി അതിനോളാലും ഹണ് അലാമങ്ങവ ഓക്കെയോ സിവിളുടെ പച്ചയാമി അട്ടോസാറിലോ നുക്കി സാട്ടിയാവണ് നുക്കി സാട്ടിയുള്ള മാനുണ്ടി ഇക്കോട്ട് കഷ്ടങ്ങോട്ടേക്കോ അമിസുവാണ കാല കട്ടിമഴയോ ഹച്ചുണ്ടോ ഹണിലങ്ങളമ്മാട്ടാക്കോ
1: കട്ടിമഴയോ
0: 2024 അമിസുമി അങ്ങനെ ഓമി ടോപ്രാലോപ്രാലോപ്രാവോ
1: ടോപ്പറാമിട്ടോപ്പറാമിസമ ഇസമ ഹോട്ട് ലോങ്ങോക്ക് in Natal.

ഇട്ട് ഇനിയും ഉണിക്കാണിച്ച് അനാനന്നെ അനിലോക്സി മനസ്സും നെസ്ലുവ തമാണ് സിറ്റി 1952 താന ഗവർമക്കുന്ന ലോക്സി മനസ്സ താന അസുഖമയാറായിക്കുറു കപ്പൂരിങ്ങിയാണ് ഇരുപത്തിയാറ് ഫെഡറോ ഡേസ്കു ഇരുന്നൂറ്റിമാനിക്കുക കഴുകു അതാതക്കുക്ക് അമ്മ നിങ്ങൾ ഉറക്കാൻ ഡേവിഡ് ഇസിയായിട്ടോ ഇല്ല ഹക്കാൾ വന്നിട്ട് ഉപയോഗിക്കാത്ത അസിനിന്ന് കിസിയായിട്ടാക്കോ ഉജ്ജകളോ സമയക്ക് ഉപങ്ങാറ ഉപങ്ങാറ ഉമിയാനിക്ക് ശക്തി ഉമിയാ ഉണക്കാൻ ഔറൗട്ട് കാണിച്ചു ഇമാൻ്റെ ഉമ്മയാങ്ങുവാരോക്കാണ് ഉജ്ജറിയുമാണ് ഇല്ല ഈ കൈ ലക്ഷ്യവും ഇല്ല ഈ കൈ സുഖ ആലോചന ഇല്ല തങ്ങമാക്കത്തിലോ കല്ലക്ഷ്യൂഷ കാര്യം തമ്മ കൊക്കോ പിന്നാർ നിൽക്കും തമ്മ ഉണർക്കൂട്ട ഉച്ചുവാറുക്കുന്നു ഖച്ചിയുവാറുക്കുമയുക്കാറിക്കോ മിക്കിലെ കുട്ടിങ്ങി പിങ്ങച്ചുട്ടുക്കിയാറ്റിച്ചമ്മുക്കിയ താവുന്നതിന് അജിപ്പാമിച്ചാവാറുക്കുറി തപ്പൽക്കിയാസാന ഉച്ചുവാറുക്കുറി തപ്പൽക്കിയാസാന ഉച്ചുവാറുക്കുറി തപ്പൽക്കിയാസാന ഉച്ചുവാറുക്കുറി തപ്പൽക്കിയാസാന ഉച്ചുവാറുക്കുറി തപ്പൽക്കിയാസാന ഉച്ചുവാറുക്കുറി തപ്പൽക്കിയാസാന ഉച്ചുവാറുക്കുറി തപ്പൽക്കിയാസാന ഉച്ചുവാറുക്കുറി തപ്പൽക്കിയാസ

ഇലാസി ബുല്ലപ്പാമി സിലക്കൻവിന്നാസിയമങ്ങാട്ടാക്തമാനിക്കിവല്ലങ്മിത് ഒക്കലിമാലാവുലുകീലാ അർവ്യാൻപിയാ കാലുങ്ങ ഉണ്ണുക് നുവയിലപ്പല്ലിയാനാക്തയു ഉണിയുങ്ങിയാത്തമാനി സവൻമീലുണി അക്കു നുയുകുമാർത്തുഗോ മക്കുറത്താലുണി ബ്ലുക്കു നിഗ്യകോമാർത്തുനി 40 മിനിറ്റ് 60 മുട്ടിക്ക് റാത്താലുണി ഉണിയുങ്ങിയാത്തമാനി തന്മീകുമാർത്തുനി കാൽസനമ്മ നമ്മിക്ക ജോമിത്തേമ ഉണ്ണുക് നുവയനാക്തുഗോ ഓ ആങ് നെലുനി ഗോ 30 അനോയി ക്ലിയായാസുട്ടി ഉണിയുങ്ങിയാത്തമാനി 2 മീലുണി അക്കു സെക്കൻഡ് ലാവുലുത്തിക്കോ നുവയിലപ്പല്ലേവുമാർത്തു ബ്ലുക്കു മക്കുറത്താലുണി നിഗ്യകുമാർത്തു ഗോ 30 മിനിറ്റ് ഉണിയുങ്ങിയാത്തമാനി തന്മീകുമാർത്തുനി ഇഗ്ലുരികാജുമിലി ഉണ്ണുക് നുവയനാക്തു ഗോ ഓ ആങ് നെലുനി ഗോ 20 അനോയി ക്ലിയാനാത്തുനി ഉണ്ണാവ് ഉണിയുങ്ങിയാത്തമാനി 4 മീലുണി അക്കു നുവയിലപ്പല്ലേവുമാർത്തു ഗോ നിഗ്യലുത്തി 30 ഉണിയുങ്ങിയാത്തമാനി 8 മീകുമാർത്തുനി അമനി ടോളിൻ ഉണ്ണുക് നുവയനാക്തു ഗോ ഓ ആങ് നെലുനി ഗോ 30 അനോയി ക്ലിയായാത്തുനി ഉണിയുങ്ങിയാത്തമാനി 4 മീലുണി അക്കു നുയുകുമാർത്തു ഗോ മക്കട്ടുവിനകേലി ഉബ്ലാക്കു കണങ് നെറുമാർത്തുനി 30 മിനിറ്റ് ഉണിയുങ്ങിയാത്തമാനി 9 മീകുമാർത്തുനി സല്ലങ്ങിലി ഉണ്ണുക് നുവയനാക്തു ഗോ മക്കട്ടുവിനകേലി ഓ ആങ് നെലുനി ഗോ 30 നിഗ്ലസുനാത്തമാനി 2 മീലുണി അക്കു സെക്കൻഡ് നെറുമാർത്തുനി ഓ ആങ് നെറുമാർത്തു ഗോ 30 മിനിറ്റ് അനോയി ക്ലിയാറുമാർത്തുനി ഉബ്ലുക്കു ഉണിയുങ്ങിയാത്തമാനി 7 മീകുമാർത്തുനി തേക്കനി സല്ലങ്മിൻ നവയാനിലി ഉണ്ണുക് നുവയനാക്തു

ഗോക്, ആങ്നറുനി ഗോക് സെർഡി നില സുനാത് മാനി വൺ മീലുണി അക്കു സെക്കൻഡ് റോമാഹ്ലുണി ആങ്നറുമാർട്ട ഗോക് ട്വൻറ്റി മിറ്റ് സെനി ഗോബ്ലോ മിറ്റിയോ മിക്സാനി സക്കി ഗോമാഹ്ലുണി നിഗിലുണി ട്വൻറ്റി മിറ്റ് ഉണി ഉണ്ണിയാത് മാനി ത്രീ മീ ഗുമാഹ്ലുണി തെഗ്വത്താക്കോസ്ലേം തെഗ്വത്താക്കോസ്ലേം സുഖിയാവുല തമാനിക്ക് വല്ലമിറ്റ് ഉണ്ണുക് അമാ കകൂ.

0: ായി സംയുക്തമായ കാലമൻ മാനലിതാന പിവലേലറിയുടെ കങ്ങത് സനിക്കിലുവാമൻ മോസിസി അപ്പക്ക പിവലേലകത്തിൽ
1: ഉള്ളുമേ